കാല് പാച്ചലിലേ, ആ രണ്ട് കണ്ണേ മേച്ചലിലേ, എട്ട് ദശ കൂച്ചലിലേ, കൈ തട്ടുകീര ഓസയിലേ, ചുറ്റിമറാസുണ്ട് വർറാം പുയല പോലെ, എങ്കു അട പാഞ്ചു വരാം പറന്നു വരാം നമ്മ ദ്വാര സിംഗം.

ഇത് റീമിക്സ് പാടം. സൗത്ത് റേഡിയോസിന്റെ എക്സ്ക്ലൂസീവ് പഠിപ്പാണ് ഇത്. റീമിക്സ്